അഷ്ടപതി ജയപ്രസാദ് ശക്തി അമൃതഹായ ദുഷ്ടാകുർഗോരഘമനമായ ജയപ്രസാദ് സുഗന്ധത്തല്ലാമേ ദുസുഖോ സമൃത പരമഗത പാമേ ജയപ്രസാദ് ബസേ സുഖ മന്ദ്ര സേതയായ സദാമനന്ദർ ജയപ്രസാദ് ഗ്രഹസംഖ സുഖ ബസന ആട് പെഹർ സിമരോ രസന ജയപ്രസാദ് രാംഗരാസ് പോക നാനു സദാത്യാമന ജോഗ ജയപ്രസാദ് പാട്ട് പട്ടംബരഹാമേ ദസേ ത്യാഗ തപുർലുഭാമേ ജയപ്രസാദ് സുഖ സേ ജയ സുവിജ മനാട് പെഹർ താക്ക ജസ് ഗാവിജ ജയപ്രസാദ് തു സബ കൗ മാന മുഖ താക്കോ ദരസന ബഖാന ജയപ്രസാദ് തെരു രഹതാ തർമ്മന സദാ ധ്യായ കേവല പാര ബ്രഹ്മ പ്രഭജി ജപദുർഗേ മാന പാമേ നാനക് പത്ത് സിദ്ധി കരജാമേ ജയപ്രസാദ് ആരോഗ കഞ്ചന ദേഹി ലബലാവത് സരാമ സനേഹി ജയപ്രസാദ് ഉല്ല രഹത മൻസുഖ പാവേ ഹർ ഹർ ജസ് കഹത ജയപ്രസാദ് തെരു സകല ശിദ്ര ഠാക്കേ മനസരണി പര ഠാകുർ പ്രഭ താക്കേ ജയപ്രസാദ് തുജഗോന ബഹു ഉച്ച മനസാ സാ സിമരോ പ്രഭ ഉച്ചേ ജയപ്രസാദ് ഭായി ദുർലഭ ദേ നാനക താക്കീ ഭഗത് കരേ ഹേ ജയപ്രസാദ ഭൂഖന പ ഹരിജയ മന്ത് സിമൃത ക്യോ ആലസ കീ ജയ ജയപ്രസാദ് അസുഹാസ്ത സവാരി മന്ത് സ പ്രഭു കോ കബൂനാ ബിസാരി ജയപ്രസാദ് ബാഗ് മിലഖ തനാരാ പ്രേ പ്രഭു പ്രേ മന ജന തേരി മന ബന്ത ബനായി ഊഠത ബാഠ സത് സേ ത്യായി തിസേ ത്യായ ജോ ഏക അലഖ ഇഹ ഉഹ നാനക തരി രഖ ജയപ്രസാദ് കരേ പുന ബാഹുദാന മനാഠ ബൈർ കർത്ത സകാ ധ്യാന ജയപ്രസാദ് ചാർ വ്യവഹാരി തസ് പ്രഭു കോ സാസാ ചിതാരി ജയപ്രസാദ് തിര സുന്ദര രൂപ സോപ്രഭ സിമരോ സദാ അനൂപ ജയപ്രസാദ് തിരി നിക്കി ജാത് സോപ്രഭ സിമര സദാ ദിന രാത് ജയപ്രസാദ് തേരി പത്രഹ ഗുരുപ്രസാദ് നാനക് ജസ് ഗഹ ജയപ്രസാദ് സുനേ കർണനാഥ് ജയപ്രസാദ് ഭിഖേ ബിസ്മാദ് ജയപ്രസാദ് ബോലേ അമൃത രസന ജയപ്രസാദ് സുഖ സഹ ജയ ബസന ജയപ്രസാദ് ഹസ്കര ചലേ